കേട്ടറിഞ്ഞു. കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷമേറിയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ മോട്ടിവേഷണൽ കോട്ടിലോട്ട് കടക്കാട്ടോ. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ അല്ലേ. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിന് പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാം മാറിമറിയും കേട്ടോ. സത്യമല്ലേ, നമ്മൾ പലപ്പോഴും നമ്മളെ ബ്ലെയിം ചെയ്യും, നമ്മുടെ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യും, നമ്മൾ കരയും, നമ്മൾ ഭയങ്കരമായിട്ട് ബേസ്ഡ് ഔട്ട് ആവും, പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. പക്ഷേ എന്താണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചതെന്ന് ചിന്തിക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ചേ മിറൌളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്തൊരു ക്രൈസിസ് വന്നാലും, സങ്കടം വന്നാലും, വിഷമം വന്നാലും

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. സോ SMS ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വള്ളംകളി ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വള്ളംകളി ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷീമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. മഞ്ജു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഞ്ജുവിന്റെ അനിയത്തിയായിട്ടുള്ള മീനുവിന്റെ ബർത്ത്ഡേ ആണ്. സോ മീനു, വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പോൾ മീനുവിന് വൺസ് അഗെയിൻ വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. മഞ്ജു ഒത്തിരി സ്നേഹത്തോടെയാണ് ബർത്ത്ഡേയുടെ വിഷസ് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും നല്ലൊരു ചേച്ചിനെ കിട്ടിയതിന് മീനു ഭയങ്കര ലക്കിയാണ് കേട്ടോ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി വേറെ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90FM, കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
5: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നത് വരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
0: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഡി ക്യൂ മൂവിക്ക് അത് പറയുന്ന ഡയലോഗാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ദൈവം ഫ്രീ ആയിട്ട് മനുഷ്യർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രസാദമാണ് ചിരി, അത് വെറുതെ പാഴാക്കരുത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നന്നായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണല്ലേ. പക്ഷെ ചിരി നന്നാവണമെങ്കിൽ നമുക്ക് ചിരിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓറൽ ഹെൽത്ത്. രണ്ടു നേരവും പല്ല് തേക്കും, പക്ഷെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു വിശിഷ്ട അതിഥിയുണ്ട്. ഡോക്ടറാണ് ഡോക്ടർ അപർണ. അപ്പോൾ അപർണ ഡോക്ടറിനെ കുറിച്ച് ഡോക്ടർ തന്നെ പറയൂ കേട്ടോ. ഡോക്ടർ
1: നമസ്കാരം. ഞാൻ ഡോക്ടർ അപർണ ആയും ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി എന്ന് പറയുന്ന ഡെന്റൽ സബ്ജക്റ്റിൽ MDS കഴിഞ്ഞ 10 വർഷമായി ആ സബ്ജക്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം കണ്ണൂർ ജനറൽ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്.
0: അപ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതൊക്കെ ചോദിക്കാതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറ യെസ്
1: ഹായ് ഡോക്ടർ വെൽക്കം ടു അവർ ഷോ
2: ഹായ് താങ്ക് യു
1: ഡോക്ടർ ഈ പ്രായം കൂടുന്നതനുസരിച്ച് വായുടെയും അതുപോലെ തന്നെ പല്ലുകളുടെ ആരോഗ്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സാധാരണയായി സംഭവിക്കുന്നത് മുതിർന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്
2: നമുക്ക് പ്രായം കൂടുന്തോറും ചില രോഗങ്ങൾ വന്നുപെടുന്നത് കാണാറുണ്ട് കഷ്ടമാണ് നമ്മളത് പറയുമ്പോൾ പലർക്കും എഗ്രി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എങ്കിൽ പോലും ചില രോഗങ്ങൾ കാണാറുണ്ട് പ്രത്യേകിച്ച് പ്രമേഹം ബ്ലഡ് പ്രഷർ പിന്നെ ബ്ലഡിൻ്റെതായ ചില ചേഞ്ചസ് ഹൃദ്രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് പ്രായം കൂടുന്ന സമയത്ത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മുടെ വായ ബാധിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറൽ ക്യാവിറ്റീനെ ബാധിക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ മോണ ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ടത്തെ അത്ര ഒരു ഇതിൽ വളരെയല്ല ഇനിയിപ്പോൾ എല്ലാം റിസീഡ് ചെയ്യുന്ന പോലെ എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പം അധികം ഒന്നും തന്നെ നമ്മുടെ വായിൽ ഇല്ല പിന്നെ ഇതിങ്ങനെ ഡെവലപ്പായി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വരും പിന്നെ ഈ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള സാധനം വീണ്ടും റിസീഡ് ചെയ്യും നമ്മുടെ ഓരോ അവയവം ഇങ്ങനെ ചുളിയുന്ന ചുക്കി ചുളിയുന്നത് പോലെയും ഇങ്ങനെ താണു താണു വരുന്നത് പോലെയും ഇതുപോലെ തന്നെ നമ്മുടെ മോണ വരും അതേപോലെ ഈ അസുഖങ്ങളെല്ലാം തന്നെ പല്ലിളകുക മോണ രോഗങ്ങൾ കൂടുതലായിട്ട് വരിക ചോര വരിക പല്ല് തേക്കുന്ന സമയത്ത് അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് കാരണമാകും അതുപോലെ ഉമിനീര് കുറയുക വെള്ളത്തിൻ്റെ ഇൻടേക്കൊക്കെ വലുത് കൂടുതൽ പ്രായമാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ശ്രമിക്കുക ഉമിനീര് കുറയുക പിന്നെ ടെൻഷൻ പിന്നെ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഹോർമോണൽ മെനോപോസ് അതിനോടൊക്കെ ബന്ധപ്പെട്ട്

0: ഇപ്പോൾ ഒന്നും വരുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ പിന്നീട് നമ്മൾ വിചാരിച്ചത്ര ഇമ്മ്യൂണിറ്റി, ഓറൽ ഇമ്മ്യൂണിറ്റി ഒന്നും ആർക്കും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സായ ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ സിഗരറ്റ് വലിച്ചതിൻ്റെയും ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് വലി, കള്ളുകുടി, അതുപോലെ ഡ്രഗ്സ് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ എഫക്റ്റ് അത് പെട്ടെന്ന് തന്നെ ത്വക്കിനെയും പല്ലിനെയും ബാധിക്കും. കാരണം പണ്ടത്തെ ആ ഒരു ഉറപ്പോ ഇമ്മ്യൂണിറ്റിയോ വയസ്സായവരിൽ കാണാറില്ല.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

0: പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 100,000 രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപു നന്ദല ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്,
1: ഡോക്ടറെ, ഈ പല്ല് നഷ്ടപ്പെടൽ അല്ലെങ്കിൽ മോണരോഗങ്ങൾ അല്ലെങ്കിൽ വായ വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രായമായവരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അവ എങ്ങനെ പ്രതിരോധിക്കാം?
2: ഇതിന്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യ പല്ല് വന്ന് അവസാനത്തെ പല്ല് കൊഴിഞ്ഞു പോകുന്നത് വരെ നമ്മൾ, കുറേ പേരൊക്കെ പറയുന്നൊരു കാര്യമാണ്, പ്രായമായി ഇനി പല്ല് കൊഴിയും, പ്രായമായി ഇനി അത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പല്ലിനെ സംരക്ഷിക്കുന്നു അതുപോലെ ഇരിക്കും നിങ്ങളുടെ പല്ല് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾക്ക് പ്രായമായി, ശരിയാണ്. പക്ഷെ ആ സമയത്ത് ആ അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുകയാണ് എങ്കിൽ, അത് നിങ്ങൾ ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പല്ലുകളിലും കാണും. എന്ന് വെച്ചാൽ, അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്ന് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് വായിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ ഉടനെ തന്നെ, അതിപ്പം ഹാർട്ടിൻ്റെ അസുഖത്തിനാകാം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നമ്മുടെ BP അസുഖത്തിനാവാം, പ്രമേഹം കഴിക്കുമ്പോഴാവാം, ഇതിനൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാറ്റങ്ങൾ വരാം, വായിൽ മാറ്റങ്ങൾ വരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡോക്ടറെടുത്ത് ചെന്നിട്ട് പറയണം, എനിക്ക് ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് വായിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് തോന്നുന്നു. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, നിലനിൽക്കുന്നുണ്ട്, ഒരു ഫിസിഷ്യൻ അതിനെപ്പറ്റി നന്നായി ബോധമുണ്ട്, അദ്ദേഹം വേറെ മരുന്നുകൾ നിങ്ങൾക്ക് തരും. പിന്നെ വെള്ളം കുടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടികളോട് വെള്ളം കുടിക്കാൻ പറയും, പക്ഷെ പലപ്പോഴും മുതിർന്നവർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരേകദേശം എൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്താണ്, എനിക്കിപ്പോൾ ഇത്ര ഭംഗി കിട്ടിയിട്ട് എന്താ, ഇത് എപ്പോഴും ഗ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല, നിങ്ങളുടെ ശരീരത്തിന് അത് ആവശ്യമാണ്, നിങ്ങളുടെ വായയുടെ ആരോഗ്യത്തിന് അത് ആവശ്യമാണ്. അങ്ങനെ പല്ലിൻ്റെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സ്പീച്ച്, നിങ്ങളുടെ ഭക്ഷണ രീതി എല്ലാം നിങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പല്ല് തേക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പക്ഷെ നിങ്ങൾ പിന്നീട് പ്രാധാന്യമല്ല, എനിക്കത് വയസ്സായതുകൊണ്ട് ഞാൻ ഇനി നോക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ ഒരു ടീനേജർ അല്ലെങ്കിൽ നിങ്ങളൊരു യൂത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പല്ല് സംരക്ഷിക്കുക, നിങ്ങളുടെ ചിരി സംരക്ഷിക്കുക, നിങ്ങളുടെ അപ്പിയറൻസ് സംരക്ഷിക്കുക, അതേ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വയസ്സായാലും ചെയ്യണം. നിങ്ങൾ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്
1: ഡോക്ടർ, ഈ കൃത്രിമ പല്ല്, അതായത് ഈ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പല്ല് ഫിക്സ് ചെയ്യുമല്ലോ, ഉപയോഗിക്കുന്ന മുതിർന്നവരിൽ അതിൻ്റെ ഈ ശുചിത്വം പരിപാലനം എങ്ങനെയാണ് ഉറപ്പാക്കേണ്ടത്? അതുപോലെ തന്നെ ഈ പല്ല് ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം?
2: ഓ, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമാണ് ഈ കൃത്രിമ പല്ല്. അത് വെക്കാൻ കുറച്ച് ACD എന്ന് പറയും, കംപ്ലീറ്റ് ഡെഞ്ചർ, അല്ലെങ്കിൽ RPD എന്ന് പറയും, റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അത് പലരും എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, വെച്ച് കഴിയുമ്പോൾ അവർക്കൊരു മോശം പോലെ ആയതുകൊണ്ട്, അതിപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും മറ്റ് കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ, അവരത് എടുക്കുകയോ ശുചിയാക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നത് കാണാറില്ല. പലരും അത് വെച്ചിട്ട് അതിങ്ങനെ കാലങ്ങളോളം അത് വായിൽ തന്നെ ഇരിക്കുന്നതൊക്കെ ഉള്ളൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു മറുഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റമുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, RPD ഉണ്ട്, നമുക്ക് റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ ആയാലും കംപ്ലീറ്റ് ഡെഞ്ചറുണ്ട്, മുഴുവനായിട്ടുള്ള പല്ല് കൃത്രിമമായി വെച്ചൊരവസ്ഥയുണ്ട്. ഇത് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ആയിരിക്കും. ചില സമയം ചില ന്യൂനതകൾ സംഭവിക്കാം. എന്ന് വെച്ചാൽ ചില ഇപ്പം ഭക്ഷണം കഴിച്ച ഉടനെ അതിൻ്റെ ഉള്ളിൽ ഫുഡ് കുടുങ്ങിയിട്ട് അത് ഒന്ന് പൊങ്ങി നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പം ശരിക്കും ഫിക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രോപ്പറായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾ രാത്രി മാത്രം, ബാക്കി എല്ലാ സമയവും നിങ്ങൾ കുലുക്കുക. എന്താ പറയുക, ഒന്നും വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കുക, നിങ്ങൾക്ക് രാവിലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക, പുറത്ത് പോവുകയൊക്കെ ചെയ്യാം. രാത്രി മാത്രം നിങ്ങളത് എടുത്ത് നിങ്ങളത് ക്ലീൻ ചെയ്യണം. അത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ, സാധാ റണ്ണിങ് വാട്ടറിൽ, പൈപ്പ് വെള്ളത്തിൽ നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ഒരു കൈ കൊണ്ടൊന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഡെൻ്റൽ ക്ലെൻസർ ടാബ്ലറ്റ്സ്, ഡെൻചർ ക്ലെൻസർ ടാബ്ലറ്റ്സ് ഇപ്പം കിട്ടും. ആ ഡെൻജർ ക്ലെൻസർ ടാബ്ലറ്റ്സ് ഒരു കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഈ അതിടുക, ആ ഗുളിക ഒരു ടാബ്ലറ്റ് ഇടുക. അപ്പം അതിങ്ങനെ അലിഞ്ഞ് ചേരും. അതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇട്ട് വയ്ക്കുക, എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. അതേപോലെ ഡെൻജർ ക്ലെൻസർ ബ്രഷും കിട്ടും ഇപ്പം, ഓക്കെ, ബ്രഷും കിട്ടും. അപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ കൈ കൊണ്ട് ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഡെഞ്ചർ ക്ലെൻസർ ബ്രഷ് കൊണ്ട് നന്നായിട്ട്, അതിങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്, മറ്റേ പല്ല് ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല, ആ ബ്രഷ് കൊണ്ട് നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ഡെഞ്ചർ ക്ലെൻസറിൽ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് അത് ഒരു പാത്രത്തിൽ വയ്ക്കുക. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ മോണയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം, നിങ്ങളുടെ നാക്ക് വൃത്തിയാക്കിയതിന് ശേഷം, നിങ്ങളിത് അതിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ കഴുകിയിട്ട്, നന്നായിട്ട് പൈപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് ഇത് വയ്ക്കുക. പിന്നെ ചിലവർ പറയും സോപ്പ് വെള്ളം, എന്താണ് സോപ്പ് വെള്ളം, ഡിറ്റർജൻറ്റ്, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫേഡാവും. ഈ തന്നിരിക്കുന്ന സാധനം, ഈ ഡെഞ്ചർ എന്ന് പറയുന്നൊരു സാധനം ഫേഡായിക്കൊണ്ടേയിരിക്കും. പിന്നെ ചിലപ്പം അത് അവിടെ പറ്റിപ്പിടിച്ച് അതിൻ്റെയൊക്കെ അംശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വായിലും, പിന്നീട് അത് വെക്കുന്ന സമയത്ത് ഡിറ്റർജൻറ്റും സോപ്പൊന്നും നമ്മുടെ വായിലേക്ക് നല്ല കാര്യമല്ല. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫാണ്, ഈ ഡെഞ്ചർ ക്ലെൻസർ ഭയങ്കര സേഫാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വില എഫേർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും, നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക, പിറ്റേ ദിവസം രാവിലെ ഒരു പേസ്റ്റും ബ്രഷും കൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കുക. കുറേ നേരമല്ല, അത്യാവശ്യത്തിന് വൃത്തിയാക്കുക, എന്നിട്ട് നിങ്ങളത് എടുത്ത് വെക്കുക. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഊരി വന്നു, അല്ലെങ്കിൽ ഇത് ഇൽഫിറ്റിംഗ് എന്ന് പറയും നമ്മൾ, ഇത് പ്രോപ്പറായിട്ട് എന്താ പറയുക ഫിറ്റ് അല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് എടുത്തിട്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി അതെടുത്ത് അത് നന്നായി ക്ലീൻ ചെയ്ത് നിങ്ങളുടെ വായും ക്ലീൻ ചെയ്തിട്ട് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും ഉറപ്പായിട്ടും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
3: सारी जो बातें दिल कहता है, लहर सपनों के कैसे गिनूं।

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്,
1: ഡോക്ടർ, ഈ പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളും ചില മരുന്നുകളുടെ ഉപയോഗവും ഈ ഓറൽ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കും? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
2: മുൻകരുതൽ എന്നുള്ളതിനേക്കാളും നമ്മൾ ഇപ്പൊ പ്രമേഹം ഉണ്ടാവുക, ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് പ്രമേഹം, അതിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അത് നിങ്ങൾക്ക് വായിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് തിരിച്ച് നിങ്ങളൊരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് മാറ്റി എഴുതപ്പെടുകയും ചെയ്യും എന്നുള്ളത് അതാണ് ഒരു കാര്യം, ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് മോണരോഗം, അത് വളരെ കൂടുതലായിട്ട് വരുന്നൊരു കാര്യമാണ്. മോണരോഗവും പ്രമേഹവുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ പ്രമേഹമുള്ള ആളുകളിൽ ഞാൻ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈനെസ് ഓഫ് മൗത്ത്. അപ്പോൾ അവർ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം, എപ്പോഴും ഉമിനീര് വറ്റുന്നൊരു സ്വഭാവം അവർക്കുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ വെള്ളം കുടിക്കണം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് ഇളകുക എന്നുള്ളൊരു കാര്യം, സ്വീറ്റ് മറ്റ് പദാർത്ഥങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ പല്ലിനെ കേടാക്കുന്നതാണ്. അപ്പോൾ അവർ സ്വീറ്റ് കുറയ്ക്കണം. അവരുടെ ആ ലൈഫ് സ്റ്റൈൽ മെയിൻ്റെനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളപ്പം അതിന് ഈ മരുന്നുകൾ തരുമ്പം ചിലപ്പം ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ല് പറിക്കുമ്പോഴൊക്കെ. അപ്പോൾ എപ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഡെന്റിസ്റ്റിനടുത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്, എനിക്ക് ഇന്ന രോഗങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വായിലെ മാറ്റങ്ങൾ അതൊരു ഡെന്റിസ്റ്റിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ് ഈ ലൈക്കൻ പ്ലാനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിൽ വെളുത്ത നിറം, എന്ന് വെച്ചാൽ വായിൽ ത്വക്കിന് രണ്ട് ഭാഗത്തുള്ള ബക്കൽ മ്യൂക്കോസയിലൊക്കെ വെളുത്ത നിറം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ ഡെന്റിസ്റ്റ് ഇതെല്ലാം ആലോചിച്ച് തുടങ്ങും. ഇതുകൊണ്ടാണോ, കാരണം ചില മരുന്ന് കഴിച്ചിട്ടുള്ള എലർജി ആയിട്ട് വരാം നിങ്ങൾക്ക്, ഇതുവരെ കഴിക്കാത്ത മരുന്ന് എന്ന് വെച്ചാൽ വയസ്സാകുമ്പോഴാണല്ലോ ചില അസുഖങ്ങളൊക്കെ വരുന്നത്, ഇപ്പം കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ് അങ്ങനെ. പിന്നെ ഈ ഫൗൾ സ്മെല്ല് വരുന്നത് വായിൽ നിന്ന്. ഈ ഫൗൾ സ്മെല്ല് വരുമ്പം ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഭയങ്കര ഒരു പഞ്ചൻ സ്മെല്ല് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്തോ കരിഞ്ഞ മാതിരിയോ അല്ലെങ്കിൽ ഇങ്ങനെ ജീർണിച്ച മാതിരിയുള്ള ഒരു സ്മെല്ല്, അത് യൂഷ്വലി ലങ് ഡിസീസസ് ഉള്ളവർക്കാണ് യൂഷ്വലി കാണപ്പെടുന്നത്. അതുപോലെ സ്വീറ്റ് ഓർഡർ എന്ന് പറയും, അസെറ്റോൺ എന്നൊക്കെ പറയുന്നത് ഡയബറ്റീസ് ഉള്ളവർക്കാണ് കാണുന്നത്. അതുപോലെ ഈ യുറീമിക്കിൻ്റെ ഒക്കെ, അത് എന്താണ് കിഡ്നിക്കൊക്കെ അസുഖം വരുമ്പോഴാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ലിവർ ഡിസീസിന് ഫീക്കൽ എന്നൊക്കെ പറയും, ഫീക്കൽ ഓർഡർ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്താണ് വായിൽ ചൊയ എന്ന് പറയില്ലേ നമ്മൾ, അത് മാറാനുള്ള ചാൻസ്, ചൊയ അല്ലെങ്കിൽ ടേസ്റ്റ് മാറാനുള്ള ചാൻസ്, അതെല്ലാം കാണുന്നത് ആക്ച്വലി ഈ ഒരു അസുഖങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പം ഇതെന്ത് പറ്റി, ഇത്രയും കാലം ഇല്ലല്ലോ, ഇത്രയും എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ രോഗങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാറുകയല്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ഇതിനെപ്പറ്റി അറിവ് നേടുകയും എന്തൊക്കെ മാറ്റങ്ങൾ വരാം, എനിക്ക് ഈ അസുഖമുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ വായിൽ വരാം, ഇതെനിക്ക് എങ്ങനെ മാറുന്നതിനേക്കാളും മോശപ്പെട്ട രീതിയിലല്ലാതെ ഇതെങ്ങനെ കൊണ്ട് നടക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദി ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദി ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
1: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. യെസ്,
3: ഈ പ്രായമായവർ എത്ര ഇടവേളകളിൽ ദന്ത പരിശോധന നടത്തണം. നല്ല വായ അല്ലെങ്കിൽ നല്ല ഓറൽ ഹെൽത്തിനായിട്ട് വീട്ടിൽ തന്നെ ദിവസവും പാലിക്കേണ്ട ലളിതമായിട്ടുള്ള ശീലങ്ങളും ഭക്ഷണക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ്?
4: പ്രായമായവർ 6 മാസം കൂടുന്ന സമയത്ത് ഓറൽ ചെക്കപ്പ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് പ്രായമായവരിൽ നിന്നല്ല, എല്ലാവരും. പേജസ് ജസ്റ്റ് ഒരു നമ്പർ, അപ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ എന്താണ്, നിങ്ങൾ കഴിക്കുന്നത്, അപ്പം ഞാൻ ചിക്കൻ കഴിക്കരുത്, മീറ്റ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും അത് ഇഷ്ടപ്പെടില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാം, പ്രോട്ടീൻ ഇൻടേക്കിനേക്കാളും ഈ വൈറ്റമിൻ ഇൻടേക്കാണ് നമുക്ക് പ്രായമാകുന്ന സമയത്ത് വേണ്ടത്. ഇപ്പം വൈറ്റമിൻ എ, പല ഇലക്കറികൾ, ഇല അടങ്ങുന്ന കാര്യങ്ങൾ, അങ്ങനെ. പിന്നെ ഈ വായിലെ ത്വക്കിന് വരുന്ന മാറ്റങ്ങൾ ഒരുവിധമൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണ് ക്യാരറ്റ്. ഈ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ടൊമാറ്റോ, ബീട്രൂട്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ ABC ഡ്രിങ്ക് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതൊക്കെ നല്ലതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രായമാകുമ്പോൾ നമ്മൾ ചില പഴങ്ങൾ, ഇപ്പം മാംഗോ, നമ്മൾ ഗ്രേപ്സ്, ഇതൊക്കെ സ്വീറ്റാണ്, ശരിക്കും വെറും സ്വീറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പം മാങ്ങയൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും മലയാളിയുടെ കയ്യിൽ നിന്ന്. പക്ഷേ എങ്കിൽ പോലും എന്താണ്, അങ്ങനെയുള്ള അതൊക്കെ വെറും ഒരു സ്വീറ്റ് കണ്ടൻറ്റ് മാത്രം ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ, പഴങ്ങൾ ഒഴിവാക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മീറ്റ് മാത്രമല്ല, നമുക്ക് ചില വെജിറ്റബിൾസും നമുക്ക് പറ്റില്ല, ചില ഫ്രൂട്ട്സും നമുക്ക് പറ്റില്ല. തണ്ണിമത്തൻ വളരെ നല്ലതാണ്, കാരണം അതിൽ വാട്ടർ ഉണ്ട്, നല്ല വാട്ടറി കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അത് വളരെ നല്ലൊരു ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ കാർബ് കുറേ കുറയ്ക്കുക, ഷുഗർ, കാർബ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ പൊത്തുകൾ വരുന്നത്, ഈ കാർബോഹൈഡ്രേറ്റ്സ്, ഈ ഷുഗറിൻ്റെ മുകളിൽ ബാക്ടീരിയ ഒരു പ്രത്യേക രീതിയിലുള്ള ആസിഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഈ പല്ലിന് പൊത്തുകൾ വരുന്നത്. അപ്പോൾ ഈ കാർബിൻ്റെ ഒരു കണ്ടൻറ്റ്, നമ്മൾ ഷുഗർ, കാർബല്ല, ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും പല്ല് വൃത്തിയായി സൂക്ഷിക്കുക, രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കുക. വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞിട്ട് പല്ല് തേക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോയി കിടക്കുന്നതിന് മുന്നേ പല്ലേക്ക്, അതിൻ്റെ കൂടെ മോണം മസാജ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പല്ല് തേച്ചിട്ട് കിടക്കുക, കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ പല്ല് തേക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
2: അതെങ്ങനെ?
1: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
2: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദലെ ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദല ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സോ അവർക്കായിട്ട് ഞാൻ ക്വസ്റ്റിന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വള്ളംകളി ഏതാണ്? ഐ റിപ്പീറ്റ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വള്ളംകളി ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ജെ മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഇങ്ങനെ ക്ലോസ് ചെയ്യാറായി. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. സോ ഈ ഒരു ഓണം വീക്ക് അടിച്ചു പൊളിച്ച് എല്ലാവരും സൂപ്പറായിട്ട് ഉഷാറായിട്ട് ആഘോഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്തായാലും പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പം നമ്മൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം ഒന്ന് ചോദിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിക്കുന്നവടത്ത്, അങ്ങനെ ചോദിക്കുന്നവടത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറിമറിയും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. നല്ലൊരു ആഴ്ച തന്നെ, അതായത് ഇന്ന് മൺഡേ മോർണിംഗ് ആണ്. ഇനി അങ്ങനെയൊക്കെ അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. കാര്യങ്ങൾ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയെ മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജിമാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദല ജിമാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
3: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

ഹൈ ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. പുതിയൊരു ദിവസം പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. എന്തായാലും എന്റെ എല്ലാ വ്യൂവേഴ്സിനും വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നമ്മൾ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. ഇതെന്റെ വാക്കുകളല്ലാട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ സർ APJ അബ്ദുൾ കലാമിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ലൈഫിൽ നീ വട്ടപൂജയാണ് എന്ന് പറയുന്നവരുടെ അടുത്ത് എന്താ പറയണ്ടേ, ഈ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി. പൂജ്യത്തിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്, കണക്ക് തുടങ്ങുന്നത്. അപ്പൊ ഇതിലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനായിട്ടാണ് ഞാൻ ഈ പൂജ്യത്തിൽ നിന്നേ തുടങ്ങുന്നത്. പരാജയം എനിക്കൊരു പ്രശ്നമല്ല, എത്ര പരാജയപ്പെട്ടാലും ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുക. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Hi, hello, once again welcome back and very good morning dear listeners. It's me, RJ Anjali, with your favorite show Magic Logic. കുറേ അധികം പരാജയങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിജയം വരുമല്ലേ. ഒരു പക്ഷേ പരാജയപ്പെടാതെ തന്നെ നമുക്ക് വിജയം കൈവരിക്കാനായിട്ടും സാധിക്കാറുണ്ട്. ഒരു കാരണവശാലും ആദ്യ വിജയം കഴിഞ്ഞാല് നമ്മൾ വിശ്രമിക്കരുത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അടുത്ത തവണ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാല് ആദ്യ വിജയം വെറും ഭാഗ്യം കൊണ്ടും മാത്രം കിട്ടിയതാണെന്ന് മറ്റുള്ളവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതും പറഞ്ഞത് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ തന്നെയാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിലും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സക്സസ് വന്നു കഴിഞ്ഞാല് ചുറ്റുമുള്ളവർ എന്താ പറയാ ചിലപ്പോ, ഹാ ഇത് വേറൊന്നല്ല, ചക്ക ഇട്ടപ്പോ മൊയല് ചത്തതാ, അല്ലാതെ മൊയലിനെ കൊല്ലാൻ വേണ്ടി ചക്ക ഇട്ടതൊന്നും അല്ല. ഈ ഒരു ഡയലോഗ് മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു വിജയമല്ല, അടുത്ത വിജയമല്ല, അതിനടുത്ത വിജയവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യ തന്നെ വേണം കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ, ആർജെ അഞ്ജലി, വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
2: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
6: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്ത്, ഡയറക്ടർ ഓഫ് ഗോപു നന്ദലത്ത് ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാചുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദലത്ത് ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
1: കൊപ്പു നന്ദലത്ത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ചർമ്മത്തിന് തിളക്കം നൽകുന്ന സൗന്ദര്യ സംരക്ഷണ പ്രക്രിയയാണ് ഗ്ലോ ഫേഷ്യൽ. ഇതിനകത്ത് ക്ലെൻസിംഗ്, ഫേഷ്യൽ മാസ്ക്, മോയ്സ്ചറൈസിംഗ് അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇൻക്ലൂഡഡ് ആണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും പുതുമയൊക്കെ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്യാനായിട്ട് പാർലറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും കെമിക്കൽസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് പോവാറുള്ളതും. മാത്രല്ല, ടെമ്പററി ബെനിഫിറ്റ്സും മാത്രമാണ് പാർലറുകളിൽ നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിന് കിട്ടുന്ന എഫക്റ്റും. കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേഷ്യല് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ലേറ്റർ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വഴിവെക്കും. സോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാലോ അഞ്ചോ സ്റ്റെപ്പില് എളുപ്പത്തിന് വീട്ടിലെ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഗ്ലോ ഫേഷ്യല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബെനിഫിഷ്യൽ ആണല്ലേ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വേറൊരാളുടെ സഹായത്തിന്റെ ആവശ്യവും വരുന്നില്ല. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

അപ്പൊ ഇങ്ങനെയാ തുടങ്ങല്ലേ നമുക്ക് ഗ്ലോ ഫേഷ്യലിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോ ക്ലെൻസിങ് ആണ് കേട്ടോ. ഇതിനു വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മഞ്ഞളിന്റെ മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പാലില് മഞ്ഞപ്പൊടി ഇടുക. ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ല കട്ടയാക്കി എടുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടി നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു മിനിറ്റ് നേരം മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് സോഫ്റ്റ്നെസ് കൊടുക്കുമ്പോ മഞ്ഞള് അണുവിമുക്തമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലേ മഞ്ഞളും പാലും. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലെ എല്ലാ പൊടിപടലങ്ങളും റിമൂവ് ചെയ്ത് നമ്മുടെ മുഖത്തെ നല്ല ശുചിത്വമുള്ളതാക്കുക, നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതിൽ തന്നെ ഒരു ഗ്ലോനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. തിരിച്ചു വരാം, ബാക്കി പ്രൊസീജിയേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ വെയിറ്റിംഗ് ആണ്, അതും കൂടി കേട്ടിട്ട് നമുക്ക് വേഗം വരാല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്ര ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്ര ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്ര ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: ഹലോ, ആൻവി ആണോ? ഐശ്വര്യാണോ? നന്ദലത് ജി മാർട്ടിന്ന് ഈ അടുത്ത് പെർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ നന്ദലത് ജി മാർട്ടിന്ന്? സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh rupees പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
6: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയുന്ന കേട്ടിട്ടുള്ളോ. ഞങ്ങള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട്
5: ഓ, താങ്ക് യു സോ മച്ച് സാർ. ഹാപ്പി
4: ഓണം. കേരളത്തിൽ എല്ലായിടത്തും
7: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് വളരെ നല്ലൊരു സംഭവമായിരുന്നു. എന്തായിരുന്നു? ഗ്ലോ ഫേഷ്യലിന്റെ

0: പ്രൊസീജിയർ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇനി എന്ത്, ഇനി വേറെ ഒന്നുമല്ല, സ്ക്രബിംഗ് ആണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും തൈരും ഇത് മൂന്നും ചേർത്തിട്ടാണ് ഗ്ലോ സ്ക്രബ് നമ്മൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അരിപ്പൊടി നല്ലൊരു സ്ക്രബറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൈരും ഉരുളക്കിഴങ്ങും നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലപോലെ ഗ്ലോയും സോഫ്റ്റ്നെസ്സും കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ട് എലമെന്റ്സും. ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കുക, ഇതില് അരിപ്പൊടി ചേർത്ത് തൈരും കൂടി ആഡ് ചെയ്ത് മുഖത്ത് പുരട്ടി പയ്യെ സ്ക്രബ് ചെയ്ത് തുടങ്ങാം. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ സ്ക്രബിംഗ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ മിക്സ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്നിൽ നിന്നൊന്നുമില്ല, കോമൺ ആയിട്ട് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ ഇത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 1454 8921 527 372.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിംഗ് കഴിഞ്ഞു, അടുത്തതായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യലാണ് അല്ലേ? വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഗ്ലോ ഫേഷ്യലിന്റെ 3rd ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് പാലില് ഓട്സ് ഇട്ട് വേവിച്ചിട്ട് ചൂടാറുമ്പോ മിക്സിയിലിട്ട് ക്രീം പരുവത്തിന് അടിച്ചെടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. താഴേന്നും മുകളിലേക്ക് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഗ്ലോ മസാജും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. എന്താന്ന് അറിയാനായിട്ടേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നേ നല്ലത്. പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി. Only on my radio 90 FM.

0: ഹലോ
1: ഹലോ ഹായ് ജയശ്രീ.
0: ഹായ്,
1: ഞാൻ ഐശ്വര്യയാണ് നന്ദല ജി മാർട്ടിൽ നിന്ന്. കൺഗ്രാറ്റുലേഷൻസ്, ലക്പതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു 1 lakh.
0: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കർ ആണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
1: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്.
0: അതെ അതെ,
1: ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു,
0: വളരെ ഹാപ്പി. നല്ല ടീം വർക്കുമാണ്, നന്നായിട്ട്
1: ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. വൺസ് അഗൈൻ
0: കൺഗ്രാറ്റുലേഷൻസ്
2: ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു, കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: The final and most awaited stage, face pack apply cheyna samayam. Welcome to the show Magic Logic. Njan ningalude swantham RJ Anjali. Glow face pack ennu parayumbo korcha adhigam pratheegathullalla sambhavana to. Pratheegatha ennu parayumbo vera onnum kondalla, nammude veedilulla ingredients thanne vachittana nammal ee pack thayaarakkunnathillo. Thakkali, urulakkizhangu idu rendum cherthu mixiyil adichedutittu adilekku manjalpudi, kadalamaavu idum koodi cherthu mukhathu apply cheya. Nalla pole മസാജ് ചെയ്ത് കൊടുക്ക, ഒരു ഹാഫ് ആൻ അവർ കീപ്പ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഈ ഒരു പാക്കും നമുക്ക് ഏത് സ്കിന്നിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് പോലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുത്തുന്നതല്ല. എങ്കിലും ഒരു കാര്യം ഓർക്കുക, സ്കിന്നാണ് ചില ഐറ്റംസ് നമുക്ക് അലർജി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ കയ്യിലെങ്ങാനും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഓരോ പാക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളായിരിക്കും ഗ്ലോ ചെയ്യാൻ പോകുന്നത്. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇത് എന്താണ്, കാവലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? റെഡ് കളർ സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന എല്ലാ കമന്റ്സും ഇത് തന്നെയായിരിക്കും അല്ലേ? ചുവപ്പ് നിറത്തിലുള്ള സാരി ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇന്ത്യൻ ഫാഷന്റെ ഏറ്റവും സിംബോളിക്കും സ്വാധീന ശക്തിയും ഉള്ള ഒന്നാണ് ഈ റെഡ് കളർ സാരി. വിവാഹമായാലും ഫോർമൽ കാഷ്വൽ ഒക്കേഷൻസ് ആയാലും റെഡ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും കണ്ണും തുറക്കുന്നത് അവിടെ തന്നെയായിരിക്കും. റെഡ് കളർ എന്ന് പറയുമ്പോ സ്നേഹം, സമൃദ്ധി, സ്ട്രെങ്ത് ഇതിന്റെയൊക്കെ സിമ്പലാണ്. അതുകൊണ്ട് തന്നെ മിക്കവരുടെയും ചോയ്സും റെഡ് കളർ തന്നെയായിരിക്കും. ഒരുവിധം എല്ലാവർക്കും കോമൺ ആയിട്ട് ചേരുന്ന ഒരു നിറം കൂടിയാണ് റെഡ് അല്ലേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് റെഡ് സാരി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി with your favorite show Magic Logic only on my radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
2: റെഡ് സാരി വിശേഷങ്ങളായിട്ട് ഞാൻ ദാ തിരിച്ചു വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. റെഡ് സാരിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഏത് ആക്സസറീസിനായാലും ഡ്രാപ്പിംഗ് സ്റ്റൈലിനായാലും മേക്കപ്പ് ലുക്സിനായാലും യോജിച്ചു പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ ചുവപ്പ്. ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ലുക്കിന് റെഡ് കളർ വളരെ ആപ്റ്റ് ആണ്. വിവാഹങ്ങൾക്ക് റെഡ് പട്ട് സാരികളാണെന്നുണ്ടെങ്കില് കാഷ്വൽ വെയേഴ്സ് ആയിട്ട് റെഡ് ലിനന്റെ അല്ലെങ്കിൽ കോട്ടൺ സാരീസ് നമ്മൾ വെയർ ചെയ്യാറുണ്ട്. പാർട്ടി വെയറിൽ റെഡ് ഡിസൈനർ സാരീസിന്റെ എത്ര എത്ര കളക്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. റെഡ് കളറിലുള്ള സാരിയൊക്കെ എടുത്ത് വന്നാ തന്നെ ആരായാലും ഒന്ന് നോക്കി പോവല്ലേ. പലപ്പോഴും കമന്റ് സെയിം ആയിരിക്കും, ഏത് നമ്മുടെ 6-ാം തമ്പുരാനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്. പക്ഷേ അത് എപ്പോഴൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്താ മതിനേ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: ഏതോ ഒന്ന് മനസ്സിലെ അടടാ ഇരിക്കிறது. உனையே நின்று விழிகளும் அழகாய் காட்டுதோ.

0: ഹലോ
1: ഹലോ
0: ഹായ് അരുൺ.
1: ഹായ്.
0: നന്ദല ജി മാർട്ടിന് ഐശ്വര്യയാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
0: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
1: അറിഞ്ഞായിരുന്നു.
0: ഓ കൺഗ്രാറ്റുലേഷൻസ്.
1: താങ്ക് യു.
0: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
1: ഞാന് അയൺബോക്സ് മേടിച്ചു.
0: ഓ അടിപൊളി. അയൺബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ. ഏത് ബ്രാഞ്ച് എന്നാണ് നമ്മുടെ ഷോറൂം? ഏതായിരുന്നു?
1: അപ്പോ
0: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്. തുടർന്ന് നന്ദല ജി മാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ.
1: ഒരുപാട്
0: സന്തോഷം.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: സഫിയ അത് ഐശ്വര്യാണ് നന്ദല ജി മാട്ടിന്ന്. സഫിയ റൈസ് അടിച്ചിരുന്നു അറിഞ്ഞായിരുന്നു, ലാഖ്പതി ഓഫറില് 1 lakh റുപ്പീസ് പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്?
1: ഞങ്ങൾ അവിടെ എന്റെ വീടിക്കലിനൊക്കെ അവിടെ നിന്ന്
0: നന്ദല ജി മാട്ടിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻ.
2: കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

Hi, hello, once again, very, very, very good afternoon, dear listeners, and welcome back to the show Magic Logic. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാനായിട്ട് വേറെ ആരും അല്ലാട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, only on my radio 90 FM. എന്തായാലും നമ്മൾ ഇന്ന് തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് APJ അബ്ദുൾ കലാം സാറിന്റെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ വാക്കുകളായിരുന്നു അല്ലേ. നമ്മുടെ ലൈഫിലേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അല്ലേ. നമ്മളെ തകർക്കാനായിട്ടാണ് ഇത് വരുന്നത് എന്നൊരിക്കലും ചിന്തിക്കരുത്, മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും ഒക്കെ തിരിച്ചറിയിച്ച് തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ടാണ് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ, ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് മാർഗങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ട് നേരിടുക. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, Prime Academy for General Education.
5: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷയും ധീരാജ് ജാനകി ഇതെവിടെത്തിയിട്ടുണ്ട്? കൃത്യ സമയത്ത് തന്നെ. അങ്ങനെ ദേ ഉത്രാടത്തിന്റെ തലേ ദിവസമാണല്ലേ ഇന്ന്, ഓണം ദേ അങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ വീടുകളിലൊക്കെ അവസാനം ഓട്ടപ്പാച്ചലായിരിക്കുള്ളൂ. പൂക്കളം ഒരുക്കാനുള്ള തിരക്ക്, അടുക്കളയിൽ വിഭവങ്ങളുടെ മടം, ഷോപ്പിംഗിന്റെ തിരക്ക്, എല്ലാം കൂടി നമ്മുടെ നാടാകെ ഓണത്തിന് വരവേൽക്കുന്ന ഒരു ദിവസമാണല്ലേ. പക്ഷേ ഈ തിരക്കിനിടയിൽ കുറച്ച് നേരം അല്പം മാറ്റിവെച്ച് ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ? നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓണസദ്യക്കുള്ള ഒരുക്കത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഇനി ഈ സമയം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പോൾ ഓണത്തിൻ്റെ ഓർമ്മകളും ചെറിയ വിശേഷങ്ങളും നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഉച്ചയ്ക്ക് ഒരു ഓണ കയ്യൊപ്പ് കൂടി ചേർക്കാൻ ഞാനും എത്തുന്നുണ്ട്. ഞാനിവിടെ റെഡി ആയിട്ടിരിക്കാണ്, നിങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കല്ലേ? എങ്കിൽ കുറച്ചും കൂടി ഒന്ന് പൊടി പൂരമാക്കാനായിട്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹലോ,
1: ഹായ് ആര്യ. ഐശ്വര്യയാണ്, നന്ദല ജി മാട്ടാണ്. ഓക്കെ, കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 1 lakh rupees ലാക്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
0: താങ്ക് യു.
1: ഏത് ബ്രാഞ്ചിൽ നിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
0: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
0: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
1: താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ്.
0: ഹാപ്പി ഓണം.
2: നന്ദല ജി ബാർ, കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: Hey, hello, welcome back to our show Lunch Break. Arishen Dheeraj Chanakiyaadu. ഈ ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് പൂക്കളും സദ്യയും ആഘോഷങ്ങളൊക്കെയാണല്ലേ. പക്ഷേ അതിനപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓണം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്, ഒരുമിച്ച് സന്തോഷിക്കണം എന്നത്. ഓരോരോ തിരക്കിനിടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് നമ്മളെ തന്നെയായിരിക്കും അല്ലേ. എല്ലാം പെർഫെക്റ്റ് ആക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഒന്ന് നിർത്തി ചുറ്റുള്ളവരെ നോക്കണം, അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളൊപ്പം നിൽക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മാവേലി നാട് കാണാൻ കാലം പോലെ എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ഇരിക്കണം എന്നതാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണം ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ തീരുമാനം കൂടി നമുക്ക് നോക്കാം. മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുന്ന ഒരാളാകാം, ഒരാളുടെ മുഖത്തൊരു ചിരി വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതും ഒരു ഓണസദ്യ തന്നെയാണല്ലേ. ഇതൊക്കെ ഒരു ദിവസം മാത്രം ഒതുക്കേണ്ടതല്ല, നമ്മുടെ ഓരോ ദിവസവും കുറച്ചുകൂടി സ്നേഹമുള്ളതാക്കാനുള്ളതാണല്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകി
4: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപു

ഗോപു നന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: ഹലോ,
3: ഹായ് ജോൺസൺ, ഐശ്വര്യയാണ് നന്ദല ജി മാട്ടിന്. കൺഗ്രാചുലേഷൻസ്, ലാക്പതി ഓഫറില് 1 lakh rupees വിന്നർ ആയിരിക്കാന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. എന്തായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് നന്ദല ജി മാട്ടിന്? ഏത് ബ്രാഞ്ച് എന്നായിരുന്നു?
2: ഞാൻ പർച്ചേസ് ചെയ്തപ്പോ 2 coupon ഒരു ബില്ല് ഇട്ടേക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പ്രതീക്ഷയൊന്നും കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
3: അപ്പൊ ഇനിയും നന്ദല ജി മാട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം ആൻഡ്
1: കൺഗ്രാചുലേഷൻസ്. ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
5: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
6: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
7: അതെങ്ങനെ?
6: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh cash പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
7: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
8: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
9: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ ചോനകിയാണ്. യെസ്, അങ്ങനെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സമയം വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം, ചൂട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി ഏതാണ്? റിപ്പീറ്റ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണല്ലേ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Hey, hello, welcome back to our show. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ ചാനക്കി ആട്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്തായിരിക്കും? വലിയ ട്വിസ്റ്റുകളോ വലിയ ആക്ഷൻ സീനുകളോ മാത്രമല്ല അല്ലേ, നമ്മുടെ സ്വന്തം വീട്ടിലെ ആണുകളെ പോലെ തോന്നുന്ന കഥാപാത്രങ്ങളും അവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന തമാശകളൊക്കെ ആയിരിക്കും. അത്തരം ഓരോ സിനിമയാണ് ഫാലിമി. ഒരു കുടുംബം ഒന്നിച്ച് ഒരു യാത്ര പോകുന്നു. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായ ഒരു കഥയാണെന്ന് തോന്നും, പക്ഷേ ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങളും തമാശകളും തന്നെയാണല്ലേ ഈ ഒരു സിനിമയിലെ രസം. പ്രത്യേകിച്ച് കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ് സിനിമയിൽ വളരെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചില രംഗങ്ങളിൽ നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ അയ്യോ ഇത് നമ്മളുടെ വീട്ടിൽ നടക്കുന്നതാണല്ലോ എന്ന് തോന്നിപ്പിക്കും. ഈ ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു വലിയ സംഭവത്തെ മാത്രം ചുറ്റിപ്പറ്റിയിട്ടുള്ള സിനിമയല്ല എന്നതാണ്. ഒരു കുടുംബത്തെ, അവരുടെ ബന്ധങ്ങളെ, അവരുടെ ചെറിയ പ്രശ്നങ്ങളെ, അവരുടെ സ്നേഹത്തെ വളരെ ലളിതമായി കാണിച്ചു തരുന്ന സിനിമയാണല്ലേ. അതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ലൈറ്റ് ഹാർട്ടഡ് മലയാളം മൂവിയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ ഫാലിമി ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കുള്ളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കഥയിലേക്ക് കടക്കാം. അതിന് മുൻപ് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ലഞ്ച് ബ്രേക്ക്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ. லஞ்ச் பிரேக்கில் ரிஷே நீராஜ ஜானகி ஆട്
1: ഫാമിലി എന്ന് കേൾക്കുമ്പോൾ തന്നെ പേരിൽ ഒരു ഫാമിലി ഫീൽ ഉണ്ടല്ലേ. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത ഒരു കുടുംബത്തെ കാണിക്കുമ്പോൾ അവരെ പെർഫെക്റ്റ് ഫാമിലി ആയിട്ടല്ല കാണിക്കുന്നത് എന്നാണ്. ഓരോ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പരസ്പരം മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ, ഓരോ സ്വഭാവം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത്, ഇതൊക്കെ ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് പറ്റുമല്ലേ. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെ കാണുമ്പോൾ നമുക്കും അവരിൽ ആരെങ്കിലൊക്കെ പരിചയമുള്ളതുപോലെയും തോന്നും. ഈ കുടുംബം ഒരു യാത്ര പോകുന്നതോടെയാണ് സിനിമയിലെ പ്രധാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ ഒരു യാത്ര വെറും ഒരു സ്ഥലത്തേക്കുള്ള യാത്രയല്ല, അവരുടെ ബന്ധങ്ങളിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണല്ലേ. യാത്രക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അപ്രതീക്ഷിതമായ സംഭവങ്ങളൊക്കെയാണ് സിനിമയെ രസകരമാക്കുന്നത്. ഈ ഒരു പ്രശ്നം തീർക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം വരുന്നു. അതിനിടയിലുണ്ടാകുന്ന ആ ഒരു കോമഡി സിനിമയിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണല്ലേ. പക്ഷേ അതിനപ്പുറം ഫാലിമി പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്, കുടുംബം എന്നത് പെർഫെക്റ്റ് ആയ ആളുകളുടെ കൂട്ടായ്മയല്ല. വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവസാനം പരസ്പരം കൂടെ നിൽക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണല്ലേ. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിനെ വളരെ ഈസിലി കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന സിനിമയാണ് ഫാലിമി. എന്തായാലും നമ്മുടെ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകളിലൊക്കെ കേറാം.
0: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകല്ലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 ലാക്ക്.

0: ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 100,000 രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപു നന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: Hey, hello, welcome back to our show, Lunch Break-ൽ അർഷേ നീരാജ ജാനകി ആണ്. ഫാലിമയുടെ കഥയിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ കുടുംബമാണ് സിനിമയുടെ കേന്ദ്രത്തിൽ. കുടുംബത്തിലെ മുതിർന്ന അംഗമായ നമ്മുടെ ജനാർദ്ദനൻ കാശിയിലേക്ക് പോകണമെന്ന വലിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം ഒടുവിൽ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് കുടുംബത്തിലെ മറ്റുള്ളവരും അദ്ദേഹത്തിനൊപ്പം പോകേണ്ടി വരുന്നു അല്ലേ. അങ്ങനെ എല്ലാവരും കൂടി കാശിയിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ നിന്നാണ് സിനിമയുടെ യഥാർത്ഥ രസം തുടങ്ങുന്നത്. യാത്ര തുടങ്ങുമ്പോൾ തന്നെ കാര്യങ്ങൾ അവരുടെ പ്ലാൻ പോലെ നടക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലേ. യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾ അവരുടെ യാത്രയെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. അങ്ങനെ കാശിയിലെത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യമായി തുടങ്ങിയ യാത്ര പല അപ്രതീക്ഷിത വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. യാത്രക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു പ്രശ്നം തീരുന്നതിന് മുൻപ് മറ്റൊരു പ്രശ്നം വരുന്നു. അതിനിടയിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും വഴക്കങ്ങളും തമാശകളും ചേർന്ന് യാത്ര കൂടുതൽ രസകരമാകുന്നു. അവസാനം അവര് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ എന്നതൊക്കെയാണ് ഈ ഒരു സിനിമ നമ്മളെ ഉടനീളം കൊണ്ടുപോകുന്നത് അല്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സുവിയും വായിച്ചിട്ട് കേൾക്കാം.
2: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: പേജ് ലേണിംഗ് Prime Academy for General Education.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: Hey, hello, welcome back to our show. Lunch break il arshay neeraja janaki aade
7: palimode kadayil ethom manoharamayi thonuna mattoru karyam aa oru yathra thaniyaanu le kashilekkulla yathra ennathu ivide verum oru sthalathekku etti cheranulla ee journey mathralla kudumbathile ororthurudeyum korachu kodi manasilakkanulla oru avasaram kodiyaanu veettil orumichirikkumbo shraddhikkatha poguna pala karyangalum oru yathrayil kude samayam chelavazhikkumbo padukke manasilagumallo adukondu thanne ivideyum aa oru karyangalum manasilakkunnundalle.
8: പ്രത്യേകിച്ച് ഒരു ഫാമിലി ട്രിപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളും സിനിമ വളരെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നില്ല, പക്ഷെ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്സ് തന്നെയാകും ഏറ്റവും ഓർമ്മകളായി മാറുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഫാലിമി കാണുമ്പോൾ ഒരു സിനിമ കണ്ടു തീർത്ത ഫീലിങ്ങിനേക്കാൾ കുടുംബത്തോടൊപ്പം നമ്മളും യാത്ര പോയി വന്നതുപോലെ തോന്നുന്നത്. കുറച്ച് ചെറിയ കുറച്ച് ഫാമിലി മൊമെന്റ്സ്, അങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് യാത്രയാണല്ലേ ഫാലിമി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ഫാമിലി ഒത്ത് ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഫാമിലി ഒത്ത് പുറത്തേക്ക് പോകാനായിട്ട് ഒന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. എന്നാലല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവുക. കാരണം ചില യാത്രകൾ നമ്മളൊരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, കൂടെയുള്ള ആളുകളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. യെസ്, അപ്പം എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് ആ ഒരു യാത്രയ്ക്ക് ഞാൻ തൽക്കാലം സ്റ്റേഷൻ എത്തിയതുകൊണ്ട് ബ്രേക്ക് കൊടുക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങൾ വായി കേട്ടുമുട്ടാവും.
6: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: My Radio 90FM கேட்டறிஞர் கோட்டகுடா.
1: ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ. லஞ்ச் பிரேக்கിൽ ரிஷேந்தி ராஜேஷ்வானகியാണ്. എനിക്ക് തോന്നുന്നു ഓരോരോ സെലിബ്രേഷൻസ് ഓരോരോ പരിപാടി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോരോ സിനിമകളാണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിഷു ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിലെല്ലാം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ പിള്ളേച്ചൻ്റെ വിഷമാധവൻ ആ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഈ ഓണാകുമ്പോൾ നമ്മുടെ മനസ്സിലെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആ ഒരു മൂവിയിൽ, നമ്മുടെ ദിവ്യ പോളിയുടെ ആ ഒരു മൂവിയിൽ, മറ്റേ തിരുവാവണി ആ ഒരു പാട്ടൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ പലർക്കും പല പല മൂവീസാണ് മനസ്സിൽ വരുന്നത്. എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഏത് മൂവിയാണ്, അതായത് പഴയ കാലത്ത് ഏത് മൂവിയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. എന്തായാലും ഈ ഒരു ഓണവിശേഷങ്ങൾക്കിടയിൽ കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾ കൂടി ടോൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9 6 5 6 3 4 1 4 5 4 8 9 2 1 5 2 7 3 7 2.
4: പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാരകിയാണ്. പുതിയ മൂവീസ് നോക്കിയപ്പോഴാണ് പ്രശാന്ത് വർമ്മ ഒരുക്കുന്ന മഹാകളി ആ ഒരു സിനിമയിൽ ആ ഒരു ചിത്രത്തിന്റെ ടീസർ എത്തിയിട്ടുണ്ടല്ലേ. അതിൽ അസുര ഗുരു ആയിട്ട് ശുക്രാചാര്യനായി എത്തുന്നത് നമ്മുടെ അക്ഷയ് ഖാനയാണ്. ഗംഭീര ഗെറ്റപ്പിലാണല്ലേ അദ്ദേഹം ചിത്രത്തിൽ എത്തുന്നത്. അതുപോലെ തന്നെ ഹനുമാൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ് സൃഷ്ടിച്ച സംവിധായകൻ പ്രശാന്ത് വർമ്മയുടെ രചനയിൽ ഉറങ്ങുന്ന പുതിയ സിനിമയാണ് ഈ ഒരു മഹാകളി. വനിതാ സൂപ്പർ ഹീറോ സിനിമ കൂടി ാണ് ഈ ഒരു സിനിമ അല്ലേ. പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 3rd ചിത്രമായി ഒരുക്കുന്ന മഹാകളി കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തായാലും പ്രതീക്ഷകൾ വൃത്തിയാകില്ലെന്ന പ്രതീക്ഷയുണ്ട്. നമുക്ക് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
6: ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദ്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദ്ര ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
2: ഗോപുനന്ദ്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദ്ര ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My radio 90 FM catering
6: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാത്ത് കാത്ത് നമ്മുടെ ഓണങ്ങ് എത്തിയില്ലേ. ഈ ഓണാകുമ്പോൾ നമ്മൾ ഓരോരോ സിനിമ കാണാറായിട്ടൊക്കെ പോകാറുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവി ഏതാണ്, അല്ലെങ്കിൽ ഇന്ന മൂവിക്ക് പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മൂവി ഏതാണ്, ആൻഡ് എന്തുകൊണ്ടാണ് ആ ഒരു മൂവി ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്ക് നോക്കാം. ഏതൊക്കെ മൂവീസാണ്, ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഈ ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കണക്ക് കൂട്ടലും അതുപോലെ തന്നെ ഈ ഓരോ മൂവീസിൻ്റെ റൈറ്റിംഗ് ഒക്കെ നമുക്ക് നോക്കാം. ഏതായാലും നമ്മുടെ ഈ യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
4: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജിമാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ചാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ ഒരു ചോദ്യം മിസ്സായിരിക്കും വേണ്ടി ഒന്നും കൂടി ഞാൻ ഒരു ചോദ്യവുമായി എത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ്. സോ ഒട്ടൻ സമയം കളയാതെ ചോദ്യം എന്താണ് എന്ന് ഒന്നും കൂടി നോക്കാല്ലേ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി ഏതാണ്? റിപ്പീറ്റ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. സിംപിളായിട്ടുള്ളൊരു ചോദ്യമാണല്ലേ. അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്, ഡയറക്ടർ ഓഫ് ഗോപു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനത് ഒരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാചുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
1: കൊപ്പു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി ആകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ചാറ്റോ ബൈ ബൈ പറയേണ്ട സമയം ആകാറായില്ലേ. ഇനിയിപ്പോൾ നാളെ 1st ഓണമാണ്. സോ എല്ലാവരും ആ ഒരു ഓട്ടപ്പാച്ചലൊക്കെ ആയിരിക്കുള്ളൂ. വൈകുന്നേരം എല്ലാവരും ഷോപ്പിങ്ങിനുള്ള ഒരു ഓട്ടപ്പാച്ചലൊക്കെ ആയിരിക്കുള്ളൂ അല്ലേ. എന്തായാലും എല്ലാവരും അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇന്ന് ഇവിടെ സെലിബ്രേഷൻ ആയിരുന്നു, എല്ലാം എന്താ പറയുക, കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരുന്നു എന്ന് തന്നെ പറയാം. സോ നാളെ അതിലേറെ സ്പെഷ്യൽ ആകട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും.

0: അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും.
1: ഗോപു നദ്ലജി ബാഡ്, കേരളത്തിൽ എല്ലായിടത്തും.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
3: ഹലോ, ആൻവി ആണോ? ഐശ്വര്യാണ് നന്ദലത് ജി മാർട്ടിൽ നിന്ന്. ഈ അടുത്ത് പെർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ നന്ദലത് ജി മാർട്ടിൽ
4: നിന്ന്.
3: സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh റുപ്പീസ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
4: താങ്ക് യു. ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയുന്ന കേട്ടിട്ടുള്ളൂ. ഭയങ്കര സംഭവമായി, ഞങ്ങള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് അവിടെ റേറ്റ് ഒക്കെ വളരെ കുറവുണ്ട്.
3: ഓ, താങ്ക് യു സോ മച്ച് സാർ. ഹാപ്പി ഓണം.
4: താങ്ക് യു.
1: കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ
1: ഹലോ, ഹായ് ജയശ്രീ.
0: ഹായ്,
1: ഞാൻ ഐശ്വര്യയാണ്, നന്ദല ജി മാറ്റ് നിന്ന്. കൺഗ്രാറ്റുലേഷൻസ്, ലക്പതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു. 1 lakh.
0: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കർ ആണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
1: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു,
0: വളരെ ഹാപ്പി. നല്ല ടീം വർക്കുമാണ്, നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്.
1: വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി
2: ഓണം. കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദ്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദ്ര ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും.
2: ഗോപുനന്ദ്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദ്ര ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ
1: ഹലോ
0: ഹായ് അരുൺ.
1: ഹായ്.
0: നന്ദല ജി മാർട്ടിന് ഐശ്വര്യാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
0: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
1: അറിഞ്ഞായിരുന്നു.
0: ഓ കൺഗ്രാറ്റുലേഷൻസ്.
1: താങ്ക് യു.
0: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
1: ഞാന് ഒരു ഹാൻഡ്ബോക്സ് മേടിച്ചു.
0: ഓ അടിപൊളി. ഹാൻഡ്ബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിയിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ. ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമ്മുടെ ഷോറൂം? ഏതായിരുന്നു?
1: അപ്പോ
0: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്. അതായത് തുടർന്ന് നന്ദല ജി മാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ.
1: ഒരുപാട്
0: സന്തോഷം.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8921 527 372.
2: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുദന്തിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുദന്തിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ സഫിയ, ഇത് ഐശ്വര്യാണ് നന്ദല ജി മാർട്ടിന്. സഫിയ, റൈസ് അടിച്ചിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ലാഖ്പതി ഓഫറില്, 1 lakh റുപ്പീസ് പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്?
1: ഞങ്ങൾ അവിടെ എന്റെ വീടിരിക്കലിനൊക്കെ അവിടെ തന്നെ.
0: നന്ദല ജി മാർട്ടിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ
2: കൺഗ്രാചുലേഷൻസ്. എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ,
1: ഹായ് ആര്യ.
0: ഹായ്,
1: ഐശ്വര്യയാണ് നന്ദല ജി മാട്ടന്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 1 lakh rupees ലാക്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
0: താങ്ക് യു.
1: ഏത് ബ്രാഞ്ചിൽ നിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
0: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
0: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
1: ഓ, താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്.
0: യു ടു, ഹാപ്പി
2: ഓണം. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
4: പേജ് ലേണിംഗ്, Prime Academy for General Education.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ,
1: ഹായ് ജോൺസൺ, ഐശ്വര്യയാണ് നന്ദല ജി മാട്ടെന്ന്. കൺഗ്രാചുലേഷൻസ്, ലാക്പതി ഓഫറിൽ 1 ലാക്ക് റുപ്പീസ് വിന്നർ ആയിരിക്കാന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. എന്തായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് നന്ദല ജി മാട്ടെന്ന്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു?
0: ഒരുപാട് സന്തോഷം.
1: അപ്പൊ ഇനിയും നന്ദല ജി മാട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം ആൻഡ്
2: കൺഗ്രാചുലേഷൻസ്. My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജിമാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
4: പേജ് ലേണിംഗ്, Prime Academy for General Education.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.